ഫഹ ഇവസ് മീഹഖൻ അല്ലാഹുഗെ ഹദ്രതും റദ്ദ് കുരബ്ബുമെൻ നുവാ ദുഹൻ ഔമുഗെ കുരിൻ കലേഗെ ഫാനുഗെ മൂനു ഫുളു സീദാവിഗം വാ ദീന കുരിമതി കുരബ്ബാഷെ എ ദുഹൻ എവരിൻ ദെബയക ബാവിഗിൻ ദാനിതേ.

0: ദിവേഹി എഫ് എം, ദിവേഹി ഉണ്ടായി.
1: Nur die Ecke Megahertz, die wir hier finden.

അതി ലുഖ്മാനുഗെ ഫാൻ ഇഖലേഗെ ഫാനുഗെ ദരിഖലുന്ന നസേഹ ദിവമു വിദാളു ഹിന്ദു ഹന്ദുമകുറാഷ് ഏ ദരിഫുളായ അള്ളാഹത്തിബാ ഷരീഖു നുഖുറാഷ് ഹമ കശ്വരം ഷരീഖു കുറുമകീ ബൊടുവെഗെംവാ അണിയായിക്കേ.

എങ് ഇൻസാനഗ് ഷുഊർതക ഖിയാലുത അനെ ഇൻസാനക വാസിൽ കൊദ്ദേ എമ്മെ അസറുഗദ വസീലതകി ദു മഅലൂമാത എകിയകി ഹുനർതക തജുരിബ എബ്ബൈഗ് ഫറാതുൻ അനെ ബയക ഗെങ്ഗോസ്തേ എമ്മെ മുഹിമു എച്ചകിവെസ് ദു എഹൻകമു ആയിലായ മുജ്തമഅഗ ഹമജഹുമ കുരി എറുമ ബേനുൻ കുരവേ എമ്മെ ബാറുഗദ ഹതിയാരകി ദു ഹമ എഹെമ്മെ ആയിലായ മുജ്തമഅഗ ദെകോളെരികമ ഫിതുന ഫസാദ ഉഫെദ്ദുമുഗ ബേനുൻ ഹിഫിദാനെ എമ്മെ നുറക്കാതെരി ഹതിയാരകിവെസ് ഹമ ദു മികംകം മിഹെൻ ഹുറുമായകു മുസ്ലിമു ദുലുഗെ ബേനു ഹേഗൊതുഗ ഹിഫുമഷ എവ്വെസ് നുരങ്ങളു മക്സദെഗ്ഗ ദുലുഗെ ബേനു നുകുറുമ ഇസ്ലാം ദീനുഗ വണി വരബ്ബൊഡ ബാറു അളുവാഫ ആഖിര ദുവഹു മാൻ അല്ലാഹു ദിന്നവാനെ മുഅ്മിനുൻഗെ സിഫത കീരിത് ഖുർആനുഗ ബയാൻ കുറവ്വാഫാ വാഇറു ഏഗെ തെരെയിൻ എസ് സിഫയകി ബേനുമെന്നെ ബേകാറു വാഹകതകും ദൂ റക്കാ തെരിക്കുറും കമുഗ വണി അംഗവാഫ ഹമൈ ഫദ തെതുബുണു മഷാ മീസ്തകുംഗെ മെതുഗ ഹമജഹുമ സുൽഹവരിക്കം ഫെതുറു മഷാ ഇൽമു ഉങ്കണ്ണാ ദിനു മഷാ ഹെയോകൻ തത്തകം അമുറു കുറു മഷാ നുബാകൻ തത്തകും ദുരുഹലിവുമൻ നസേഹദ്ദി ഇർഷാദു ദിനുമ ദുലുഗെ ബേനും കുറുമവണി അംഗവാഫ റസൂലുള്ളാഹ്.